സന്ധ്യാവാദം സെൽ പൂജ സ്വകൽ സമാദം ഭക്ചൂട്ടുസാരം തൃപാൽ തിഹാൽ വിചാരം ഗോൽമാല തിൽക്കലാട്ടം ദ്വൈതോത്തി വസ്ത്രകപാഠം ജയ ജാൻ സ്വരം കർമ്മ സ്വപോക്കു നെച്ചോ കർമ്മ കൗ നാനക് നെച്ചോ ത്യാവ